ജഗസ്നാനം സമർപ്പയാമ്യം ഓം കാലായം ചന്ദനം സമർപ്പയാമ്യം ഓം കൽവികരണായ ഭക്ഷ്യധാന്യം സമർപ്പയാമ്യം ഓം ഫൽവികരണായ ബൽപത്രപുഷ്പം സമർപ്പയാമ്യം ഓം ശ്രീശാം സദാശിവായ ഉത്തരേ നിർമാല്യ ബൽപ്രജാഭിഷേകം കുര്യാത സമന്യാസാം ചികിത്സയും ത്രംബകം ഹൃദയായ നമഃ ഓം ജജാമഹേ ശിരസേ സ്വാഹ ഓം സുഗന്ധിം പുഷ്ടിവർദ്ധനം സിഖായ ജടാ ഓം ഉർവാരുക്കുമേ വന്ദനാ കവചായ ഹോം ഓം മൃത്യോർമുഷി നേത്രത്രാം ജടാ ഓം വാമൃതാദ അസ്ത്രായ വടാ ഓം ഓം ചന്ദ്രന്ദ്രം.